സക്കണ്ടമുണ്ടൻ സംഭം വെങ്കാച്ചെ ശിശപുണ്ടുക്കർ ഗുണ്ടി ജോലെ ഓർക്കൊട്ടാൽ കൊച്ചി സക്കൗ വൈകിട്ട് സാറോ മുഞ്ഞ കുഞ്ഞു കൊന്നേ.

അതൊക്കെ മറ വന്നിട്ടേക്ക് മക്കനെ കഴിയും മറിച്ചിക്കാൻ പുറമും ജാജാൻ ജായി ജാജാൻ ജാതി

ഞാനായി ഹുസൈമ ഹുസൈ മുജിറ അബ്ദുൽ ശംസി അബ്ദുൽ ശംസി ഇമാർ ഇമാർ ബിൻ ഉമർ ഉമർജി പുവക്കർ ഉമർ പുവക്കർ ഉമർ മൊത്തം കല്ല അതാണ് തള്ള അതാണ് തള്ള മേക ദോപ്പിയോ മാപ്പം മറ്റ അതാണ് തള്ളി ഞാജാഞ്ഞായി നക് അഞ്ഞു മുന്നാ എത്ര താറോ ജൂനിയൻ്റെ